0: എവിറ്റ് ജീവമാണ് സത്വൻ സദരദന ഗായന കർമിൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാണ് ദേവിയൻ വാർസേട സിയലു കൗരവേ വേവായി കേന
1: സോദേശേ പാലുതു
0: എവിറ്റ് വെടിമഹല്ലോ 24 ദന തുണവന സ്വർഗ്ഗേ സിയോൻ ഹി ഉമഹസ്ഗേ സിംഹാസനേ ഇദിരിയേ സിദിന വെടി മഹല്ലാൻ 24 ദന സ്വകീയ കിരുളു ബിമദമ ദേവിയൻ വാർസിദിരിയേ വെന്ദ വെട്ടിപ്പിൻ ഒബ സദാ കാലേൻ സദാ കാലേട ഗൗരവേ ലബാനട സുദുസു ദേവിയൻ വാർസ

0: അപവിശ്വാസ കരണം അഭിരഹസ്യ പ്രകാശ കരമോ
1: സ്വാമി വാസ്യ കുതുസേക സ്വാമി വാസ്യ ഉത്താനുസേക സ്വാമിനി ഉപവാസേ നവത വടിന സേക
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗേ മരണയത് ഉത്താനയത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുദ കരമു ഒബഹമ വേ സിറ്റിമിൻ ഒബട സേവേ കരാന്നട്ട് അപ്പ സുദുസാൻ വശ്യൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുദമു ക്രിസ്തുൻ വഹൻസിഗേ ശ്രീ സർരേതത് ശ്രീ രുധിരേതത് സഹഭാഗി വന അപ്പ സമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ ഉസഭാവ സീകല മേനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ദ് സകല പൂജക പിരിസദ സമഗേമ സ്വഭാവദയ ഗുണേൻ പെരുപ്പുൻ വന്നിട്ട് സലസ്സുനു മേനവ ഉത്താനി ബലാപുരത്ത് ഏതുവ മീഗിയ അപ്പകേ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തബിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലേ ആലോക്യ വെത്തട്ട് ഉൻ ഖന്ദവാഗത് മേനവ അപ്പ സിയാലന്ത് ദയനുകം പാകല മേനവ ഭാഗ്യവത് ദേമാതാവന കനിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെക് കാലയൻഹി ഒബഗേ കമത്തേ ടുക്കല ശീലു ശുദ്ധവന്തയിന്ത് സമഗ അപ്പിതു സദാ ജീവനേറ്റ് സഹഭാഗി വീമട്ട് സുദുസാൻ